0: അഗ്നി സത്യവാദി ഗുൺ തരംഗ വിയമന.
1: അത് മാതൃകാവ് മിനി കാക്കാൻഗേ ദേശപാലനീയ മീകുണക് വികുണ ധനവതിക്കു വു പുദ്ഗലി പ്രിമത കഥാവാക് ബൗദ്ധ സാഹിത്യേ എയ് ലങ്കാവേ വത്മൻ വിപക്ഷാത് മിനി വികുണ പിൻ സിറ്റി ഏ ധനവതുൻ വീമട്ട് നൊവേ ആണ്ടുവട്ട് മടഗസീമ പിനിസയ ബലയ സന്ദഹായ മഹാഭാണ്ഡാഗാരേട്ട് അയത് ഡോളർ മില്യൺ ദേഖായ ദശം പഹാക് അസ്ഥാനഗത വിയ അദാല സിദ്ധിയ സംബന്ധി നിർധാരിൻ സിയുദനികുഗേ വെഡതഹനം കരണു ലബിനി ഇൻ എക്കൈക്കു മുതൽ അമാത്യാംശേ സഹകാര അധ്യക്ഷവരിയക്കു മരണിയേട്ട് പത്ത് സിറ്റി മിയഗേ സഹകാര അധ്യക്ഷവരിയ സംബന്ധി വിപക്ഷ്യ സമാജ മാധ്യ സഹ എത്ത മാധ്യ ആയത്തന് വെറതി സഹഗത പ്രവൃത്തി രസക് ജനഗത കരന്നട യദിനി മിയഗേ സഹകാര അധ്യക്ഷവരയാകേ മരണയ സെക്കസഹിത ബവട്ട് ഒഹുഗേ ബിരിന്ദ് പൊലിസിയിട്ട് പെമിനിലിക്കർ എത്തി ബവ് ഉദയ ഗമ്മൺപില കീവേയ ഒഹുഗേ ഏ പ്രകാശ്യ സത്യ നോവന ബവ് മേവനവിട്ട് തഹവറു വീ എത്ത ഭാണ്ഡാഗാര മുതൽ വഞ്ചാവ സംബന്ധിൻ മുളിന്മ പെമിനിലിക്കറിനു ലഭുയേ മിയഗേ സഹകാര അധ്യക്ഷവരയായ വിപക്ഷയ കീവേയ അപരാധ വിമർശന ഡിപ്പാർട്ട്മെന്റ് ഹെവത് CID മേ ഗണുദിന സംബന്ധിൻ മുളിന്മ വാർത്താക്കര എത്തേ മുതൽ അമാത്യാംശേ അധ്യക്ഷ ജനറാൽ വരിയക്കു വിസിനി ഇൻ വിപക്ഷേ ബൊറുവ പെഹദിലിയ ഡോളർ മില്യൺ ദേഖായ ദശമ പഹക് അസ്ഥാനഗത വീമ സുയാഗത് ഷേർലക് ഹോംസ്ലാ തമൻ യൈ റട്ടട്ട് ഹുവാ ദക്വന്നട്ട് വിപക്ഷയ മഹത്വയമക് ഗത്തേയ വിപക്ഷയ പ്രവൃത്തിയെ സമാജഗത കരണ വിട്ടാത് അദാൽ വിമർശന ബഹോ ദുരഗോസ്തിബിനി വിരുദ്ധ പക്ഷേ ഘോഷാവ് അരമ്പുണേ സിദ്ധിയ സംബന്ധിയൻ നിലധാരിൻ കിഹിപ്പതനുക്കുകേ സേവയ അത്തിടുവീമിൻ പശുവയ വഞ്ചാവ് സംബന്ധിയൻ വിമർശനെ പുളുൾ കരന്നട്ട് FBI ഹെവത് എക്സത് ജനപദ ഫെഡറൽ വിമർശന കാര്യാഞ്ചയ സമഗ സംബന്ധവി അതിബവ് അപരാധ വിമർശന ഡിപ്പാർട്ട്മെന്റ് വാർത്താവലിൻ ഹെലിവേ CID പവസന ആകാര്യട്ട് ഇമെയിൽ ഹെക്കിരീമ സഹ പിഷിൻ അറ്റാക്ക് ഹന്തുനാകാണ്ട് എക്സത് ജനപദേ പതനം കരഗത് സൈബർ ആരക്ഷണ സമാഗമക്ത് സംബന്ധ കരകിന് തിബേ ഓസ്ട്രേലിയാനു ബലധാരിന്ത് വിമർശന വിരട്ട് സഹായ ലബാദിമിൻ സിറ്റി ഈ അണുവ് പരീക്ഷണയ അന്തർജാതിക പരീക്ഷണയാക് ബവട പത്തിയത് തമ എത്തരു രാജ്യ ഗിനുംകാരക സ്വഭാവ പ്രതിപത്തിമേ കർണു ഇട്ടുകരണ അത്തര് മുതൽ സുരക്കമ പിലിബന്ധ അപരാധ പരീക്ഷണ ഡിപ്പാർട്ട്മെന്റ് എത്തരു ആയത്തന് വിമർശന കരണ ബവ് ഗിനുംകാരക സഭാവെ സഭാപതി ഹർഷത് സിൽവ പവാ പവസാ തിബിനി ഡോളർ മില്യൺ ദേഖായ ദശമ പഹാക് അസ്ഥാനഗത വീമ സംബന്ധിൻ വിപക്ഷ മെയ്മസ പസ്സനിതാ പാർലമെന്റുവേ ഹദിസി വിവാദയാക്കില്ലാ സിറ്റിയേയ് ആണ്ടു പക്ഷേ ഈട്ട് എക്കഗവിയ വിവാദേതി വിപക്ഷേ വെനുവിൻ ഹർവത്യമക് പവസുവേ നം ഏ ഹർഷദ് സിൽവ മന്ത്രിവരയ പമനി ഒഹു പവാ വിമർശന പ്രശ്നക്കലേ നെത്ത് ഒഹുട്ട് ഗെട്ടലുവ വീ തിബുനേ മുതൽ അസ്ഥാനഗത വീമ സംബന്ധിൻ പാർലമെന്റുവ ദനുവത് കിരീമട്ട് ആണ്ടുവേ പമാവായി കണഗാട്ടുവട്ട് കരുണവണ്ണേ വിപക്ഷേമ ഇല്ലു വിവാദയുടെ സവാൻ തിന്നിട്ട് വിപക്ഷേ മന്ത്രിവരുൺ പവാ സഭാവേ ദക്നട്ട് നൊലബീമായി യഹപാലന സമയ ബന്ധുക്കർ വഞ്ചാവേ ദീമിൻ വത്മൻ ആണ്ടുവ വിമർശന പെഹരഹര നെത്ത് മുതൽ ഗിവീമീത് ഇവർദാക് സിധുവ തിബേ സിധുവീം സരളവ ഗത്ത നൊഹക്കി ബവ എയിൻ പെഹദിലിയ വിമർശന കഠിനം വിയേതു സേമ വിമർശനവല പ്രഗതിയെ പിലിബന്ധ തുറത്തുറു കഠിനമിൻ യാവത് കാലിന് വിയേതുയ ആയതാ ഗണുദിനുകളുടെ അത് ഇട വസാ ദമീമട്ട് ഇക്മൺ പിയവര ഗതയുതു സേമ ജനതാവ് ഏകന ദനുവത് കളിയുതുയ മുതൽ അസ്ഥാനഗത വീമ ഹേതുവിൻ ആണ്ഡുവ സംബന്ധിൻ ജനതാവത്തുലു കുക്കുസാക് മത്തുവ തിബേ ഏകന വെട്ടിഹീമിൻ കട്ടയുതു കിരീമ ജനതാ വരമിട്ട് ഗറു കിരീമക് വേ പിട്ടപ്പത്ത് അണുരക്കേ ഇതിരി സൂര്യ ഇതിരി പത് കിരീമ ഗംഗാ കുമുദുനി ഗുണശേഖര.